0: ഓളി ഓളി സമി മാതെ ഇതിനെ കൂടി തീന മരകമെൽ സെഞ്ഞോൾ നോ തോക്കുന്ന ബൊത്തോനെ ഓംബ്രെ നോ മെ തോക്കുന്ന ബൊത്തോനെ മാ
1: ¡Hola! ¡Soy Coco!